88.9 മിൻ എഫ് എം മലയാള ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള അർജന്റീനൻ ആരാധകരെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് സ്പെയിൻ ഒരു ഗോളിനെ ലോകകപ്പ് കിരീടം കരസ്ഥമാക്കി. നമ്മളെല്ലാം ആരാധനയോടുകൂടി സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ലയണൽ മെസ്സി ഹൃദയസ്പർശവുമായൊരു സന്ദേശവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, വേദന അതിരില്ലാത്തതാണ്, ഈ മുറിവ് ഉണങ്ങാൻ ഏറെ സമയം വേണ്ടിവരുമെന്നാണ്. പക്ഷേ ടീമിൻ്റെ നേട്ടത്തിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്, വേദന അതിരില്ലാത്തതാണ്, ഈ മുറി ഉണങ്ങാൻ ഏറെ സമയം വേണ്ടിവരും. എന്നാൽ അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത്, ടീമിനൊപ്പം പങ്കിട്ട മനോഹരമായ ഓർമ്മകൾ ഇന്നും മനസ്സിലുണ്ടാകുമെന്നാണ്. അർജന്റീനയെ വീണ്ടും ലോക ഫുട്ബോളിലെ മികച്ച ടീമുകളിലൊന്നാക്കി ഉയർത്താൻ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ചു. തുടർച്ചയായി രണ്ട് ലോകകപ്പ് ഫൈനലിലെത്തിയത് വലിയ നേട്ടമാണെന്നും അതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മെസ്സി അർജന്റീനൻ ആരാധകർക്ക് ഹൃദയംഗമമായ നന്ദിയും അറിയിച്ചു. നിങ്ങളുടെ എല്ലാ ആശംസകൾക്കും പിന്തുണയ്ക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി. വീണ്ടും ഒരു രാജ്യമെന്ന നിലയിൽ നമ്മൾ ഒന്നിച്ചു നിന്നു. അർജന്റീനക്കാരനാണെന്ന അഭിമാനം എല്ലാവരും പങ്കിട്ടു. അതോടൊപ്പം സ്പെയിനെ അദ്ദേഹം അഭിനന്ദിച്ചു. ലോകകപ്പ് കിരീടം നേടിയ സ്പെയിനെ അഭിനന്ദിച്ചു മെസ്സി സന്ദേശം അവസാനിപ്പിച്ചു. ഫൈനലിൽ ഫെറാൻ ടോറസിന്റെ അധിക സമയ ഗോളാണ് സ്പെയിനെ കിരീടം നേടിക്കൊടുത്തത്. ഇതോടെ 2022 ചാമ്പ്യന്മാരായ അർജന്റീനയുടെ കിരീടം നിലനിർത്താനുള്ള ശ്രമം അവസാനിച്ചു. 39-കാരനായ മെസ്സി ഈ ലോകകപ്പിലൂടെ 3 ലോകകപ്പ് ഫൈനലുകളിൽ കളിച്ച രണ്ടാമത്തെ പുരുഷതാരമായി. മുൻപ് ഈ നേട്ടം കൈവരിച്ചത് ബ്രസീലിന്റെ കാഫുവായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന ലോകകപ്പ് ആയിരിക്കാമെന്ന വിലയിരുത്തലുകൾക്കിടയിലാണെങ്കിലും ലോകകപ്പ് ഭാവിയെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. വളരെ സങ്കടകരമായ ഒരു സന്ദേശം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. എങ്കിലും ലോകകപ്പ് കിരീടം നേടിയ സ്പെയിനെ അദ്ദേഹം അഭിനന്ദിക്കാനും മറന്നില്ല. ഇനി നമുക്കൊരു ഗാനത്തിലേക്ക് പ്രവേശിക്കാം.

പശ്ചിമേഷ്യ വീണ്ടും കൂടുതൽ അശാന്തിയിലേക്ക് നീങ്ങുകയാണ്. ട്രംപ് ഇറാനും ഹൂത്തി വിമതർക്കും ശക്തമായ സൈനിക നടപടിയിലൂടെ മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ പിന്തുണയിലുള്ള ഹുത്തി വിമതർക്കുമെതിരെ വലിയ സൈനിക ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. ചെങ്കടലിൽ സൗദി അറേബ്യയുടെ രണ്ട് എണ്ണക്കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്നാണ് ഈ മുന്നറിയിപ്പ്. യമനിലെ ഹുത്തി വിമതർ ചെങ്കടലിലൂടെ സഞ്ചരിച്ചിരുന്ന രണ്ട് സൗദി എണ്ണ ടാങ്കറുകൾ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിച്ചതായി അവകാശപ്പെട്ടു. ഹൂത്തികൾക്ക് ഇറാന്റെ പിന്തുണയും ആയുധ സഹായവും ലഭിക്കുന്നുവെന്ന് അമേരിക്ക ആരോപിക്കുന്നു. ഇനി ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ ഇറാനെയും ഹൂത്തി സംഘത്തെയും ലക്ഷ്യമാക്കി